ഈയേത്തത് കലവി ഇൻപം കൂറൽ ആനന്ദ വെള്ളത്തഴുന്തും ഓരാറുയീരീരുരു കൊണ്ട് ആനന്ദ വെള്ളത്തിടൈ തിളൈത്ത

എന്താത്? കലക്കം കണ്ടു ഉറയ്ക്കൽ, കൽപ്പാമതിൽ സിറ്റമ്പലം, അത് കാതൽ ചെയ്ത് വിൽപ്പാവിലങ്കഴിയും കോണി.